ഗുഡ് മോർണിംഗ്, സുബഹ് ഉദയസനാഖുവേവ. അത് സെപ്റ്റംബർ മാസി ദഹവനിതാ ബലനനിക്കാൻ കൽപ്പന കേരള മെയ് മാസം അറിയട്ടും തുണയും പങ്കുവ കഥ ദിവസത്തേക്ക് ഇവരുടെ വേണം ആ കാലയാണ് വേഗേകന് മങ് ഹെമ്മദാമോകെ നിത്തരമോകുലാണ്ട് മതക്കരണോ ഇത് ഇങ്ങേ വേഗ ഹിതാകരണ ബേ. അത് ദഹവനി ദിവസം മെയ് അലുത് മാസി. അത് ബൃഹസ്പതി ദിവസ ഏകത്തെ സുപുറുദു മൂടൊക്കെ ചിൽ കരണ ഹാപ്പി പില്ലേക്ക് നെത്തെഫിം ദേതുനുമാവത്ത് പടങ്കന്നതമായി മേ വിധിയട്ടെ മമ സൂദാനം വെണ്ണി. അതാ തിതിങ് അപ്പിട്ട് കറണ വെട ഗുഡാക് തീയണോ ഒയാത്തേക്ക് കഥാ കറണ ദേവാൽ തീയണവാ ഒയാ മേ പേത്തര കഥാ കറാട്ട് പസേ ഉകുല്ലങ്കി നമുക്ക് എന്ന തീയണവാ. ഈട് പസേ അക്കുറുവെക്ക വചന കലപ്പല സതിയ ഗാനെ മുതലിൻ തേകി ദിനാകാൻ അവസ്ഥാവ ലബാദിന് അക്കുറെ അക്കുറെ തരംഗ വട്ടയ ക്രിയാത്മക കറണ തീയണവാ. മേവേനക്കോട്ട് അക്കുറെ അക്കുറെ തരംഗ വട്ടകെ അപ്പിയാര റുപ്പിയാൽ പന്താഹക് ദീല തിമുണി ബട്ടപോലെ ചന്ദ്രാനിക്ക് സാക്കുവട്ടതാ ലയാകിയാത്ത മേ ദിവസത്തേക്ക് പൊട്ടാക് തീയാകണ്ണ കീല അന്ന ഈ റുപ്പിയാൽ പന്താഹ ഉദുറള അറകന്ന് ഈയ കഥാകറപ്പുക്ക് എനിക്ക് സമത്വനോ ഏ തമായി പാറു തൽവിൽ ഇതങ് അപ്പിട്ട് കഥാകറപ്പ് മലീഷ മലീഷ ഹറിയട്ടമ കിവോതിങ് വചന ഹതലിസ്സടക് തമാങ്കി തപ്പരത്തി ഹേതുലേതി കിയല മേവേനക്കോട്ട് ഏ അദാല റുപ്പിയാൽ പന്താഹ എയാകി സാക്കുവട്ട് ദാകിന തിയാകിന തമായി ഇനി ഈ അപ്പിട്ട് കഥാകര അമ്പാറി നമ്പിയല്ല ഏയാണെങ്കി തിങ് വചന ഹയാക് തമായി കിവ് ഹത്വനി വചന വിധിയുടെ കലിംഗിയപ്പു റബുടങ്കിന വചനം ആയിപ്പാറക്കിയപ്പു എന്താ വചന ഹയക്കട്ടയാകെ വചന ഗാന സീമാകരണ സിദ്ധമില്ലാത്തിയെന്ന അത് സഹ ഹിട്ട ദിവസത്തേക്ക് ഏത്തുളി ഒയാട്ട പുലുവണ്ണം വചന ഹത്തലിസ് അടക്കട്ട വട മേ തപ്പരത്തിയൊക്കെ കാലയെ ഏത്തുളി ദിക്കിയാന്ന് ഒന്ന് ഒയാട്ട അവസ്ഥാവ ഹമ്പവിനവാ അക്കുറേൻ അക്കുറ തരംഗയ വെണുവേൻ മേ സതിയെ മമ വെൻകരല തീന മുതൽ തേക്ക് ഒയാഗിമ കരകന്നു. ഇവഗേമ തമായി മാം ഹിതാകന ഇന്നവ ലബന മാസിതങ് അലുത് ഗെയിം മേക്ക് പടങ്കന്ന് ഏകഹന്ത മേ ഗെയിം മേക്കത്തേക്ക് ഒണ്ണോയാട്ട മേ മാസ വിതരക്തമായി ഏകത്തുകയെന്ന അമ്പവെണ്ണി ഏകഹന്ത മേ പേത്ര കോൾ കറണ്ണ ബിന്ദുവായി കൈ കൈ ദേ കൈ പണാസ് പഹായി തിസ്തുനായി ഹെട്ടതുനട്ട് വാട്സാപ്പ് മെസ്സേജ് എക്കെ വന്ന ബിന്ദുവായി ഹത്സിയെ കൊലഹായി അണൂപഹായി അണൂപഹായി അണൂപഹാട്ട് മനസ് കലമ്പണ് മൊളയ വെഹസന പ്രശ്നയാക് മങ് അഹലതീനവ ഫേസ്ബുക്ക് ഫാൻ പേജ് എന്ന പേനത്തെ ഫേസ്ബുക്ക് ഫാൻ പേജ് കേട്ട് ഗീൽ അനിവാര്യം കമന്റ് ദാണ് അപ്പൊ നിത്യഫെം ഫേസ്ബുക്ക് ഫാൻ പേജ് ഒക്കെ ഫോളോ കരലതിയാകാന്ന് നിങ്ങളുടെ പഹുകിയ ദിവസമൊക്കെ മങ്ങോകൊല്ലാണ്ട് കിവണേത് നിത്യഫെം അപ്പേ കാര്യാലയട്ട് ആവ കിയല പഹവസര ശിഷ്യത്വ വിഭാഗീയൻ പലവേണി തന്നെ അഭാഗത്ത് ഹത്തറവേണി തന്നെ അഭാഗത്ത് അപ്പേ ഹപ്പണു അന്ന് ഏകൊള്ളത്തേക്ക് അപ്പേ കസുണി ആൽഫ സ്റ്റുഡിയോ കിടക്കറപ്പ് പ്രോഗ്രാം ടിക് ദെങ് യൂട്യൂബ് എക്കട്ടെ ഗിയാമ് ഫേസ്ബുക്ക് എക്കട്ടെ ഗിയാമ് ടിക്ടോക്ക് എക്കട്ടെ ഗിയാമോ ആട്ട് ബലന്ന പോലും ഏകണം മതക്കരണ ഗമന്തമായി ദേതുനുമാവത്തേ വരട്ടിക പടങ്കാരണ ഹതന്നേ മേനക സഹൽഗണ തൊയാട്ട കിയാകനും വെടേ പടങ്കാരണ കോണിക്കില ഹേതുണ മുകൾ ദിവസ പടങ്കാരണ കൂടെ ഹൊന്തദയാഗ്ഞാന പണിവീടിയ കൊയാട കീല വെടേ പടങ്കാരണ തീരണം ഏകതമായി വാട്ടീൻ നിക്കാൻ കൽപ്പനാക്കല്ല വരണ്ണകോ ഒയാകെ ഗിദരട്ട നേതാഹിത മിതുറൻ ഇക്കത്തുവിന വിലാവക്ക് ഏമണത്താങ് പൗളേ കട്ടിയ ഇക്കത്തുവിനുവാ യാളുവ കട്ടിയ ഇക്കത്തുവിനുവാ മെയ്വകെ വിലാവട്ട് റസട്ട കേമവേല കഥല തന്നെ തീയണോണാ ഈട്ട് വട തവ മുഖക്ത അപ്പേ ഗിവൽ വലിന്ന ഗൃഹണിയാണ്ട തീയണ സത്തുട്ട് അന്ന് ഏഹിന്ദ തമായി വാട് മതക്കരണി മാം ഹെമവിലേവ മേനക സഹൽഗന് മേനക സഹൽക്കിയല കിയാന്നെ അപ്പേരട്ടേ ഗോവി മഹാത്തുറു ഏകൊല്ലാങ്കി ദാഡിയ മഹാൻസിയത്തേക്ക് പരിസമയം ബലാകന്ന് ഏ ഗോവി തേനെ ഹൊന്തമ അസ്വെന്ന് ഒയാകി അത്തട്ട് അറഗണീന ഒയാകി ലങ്കട്ട് അറഗണീന ഖട്ടിയാ ഇത് മേനക സഹലിലേക്ക് ഒയാട്ട് അറകാന്ന പുലുവാ ഒയാകി ഗിതറട്ട് അവശ്യക്കന്ന നാടു സഹൽ ഈട്ട പാസേ സമ്പത് സുധു കേക്കോളൂത് ഒയ കിയന ഓണി സഹൽ ജാതിയാ ഒയാട്ട് മേനക സഹൽ സന്നാമയട്ടത്തെ അറകാന്ന പുലുവാ സുധുപാട്ട് ബാഗിക്ക് കെന്നി ലേസി ഒയാകാന്ന പുലുവാ മേനക സഹൽ ബൈ ആൻഡ് വിന്നേക്ക് ദെങ്ങാട് സ്മാർട്ട് ടി വി എക്കാക്ക് റൈസ് കുക്കറേക്കാക്ക് ബ്ലെൻഡ് എക്കാക്ക് ദിനന്ന ചാൻസ് ഒക്കെ തീയണോ ദെങ്ങാറെ നേതായുഹ്യം ആപ്പുവിലാവുക്ക് യാളു ആപ്പുവിലാവുക്ക് ഒയാ മേനക റൈസ് ഒക്കെ മേനക സഹലിലേക്ക് ബത്തേക്ക് ഹതനാത്തറേ സ്മാർട്ട് ടി വി ഒക്കെ ടി വി പല പല ഇന്നൊക്കെയല്ല ഏകൊല്ലാണ്ട് കിയാന്ന് പോലും അങ്ങാട് കരണത്തിന് ബഹം പോഞ്ചിതാ മേനക സഹൽ ബാഗൊക്കെ അതുലി തമായി തീയണി കൂപ്പണ്ണക്ക് കൂപ്പണ്ണക്ക് ഹിമ കണവാണ് ഈ തമ്പല കൂപ്പണ്ണക്കെ തമാ തീയുന്ന പോയി തേഗ് ഒയാട്ട ഹമ്പവിണ് തേഗ് ഈട്ട് ബസ് കണ്ടാക്ട് നമ്പർ ഒക്കെ തീയുന്നു ഈ നമ്പറുടെ വാട്സാപ്പ് മെസ്സേജ് ഒക്കെ കറി കോളിലൊക്കെ കറിതാണ് ഇതുകൂടെ ഈ ആൻസർ കറാണ് മേനക സഹൽ നിയോജിതേ ഏകിലേം ഒയാക്ക് ഗിതിരട്ട് എന്നെ അതാൾ തേഗ് ഉസ്സകന് ഉസ്സകനത് വാഹനയൊക്കെ ദാകണ തന്നെ കൊഹുമാറി ബഡു പോകലെങ്കിൽ ഗിതിരട്ട ഹമ്പവിൻ വെടി വെടിയൻ മേനക സഹൽ മിലദീകന മേ തേഗ് ദിനാകുന്ന അവസ്ഥാവ തൊയാട്ട ഹിമി കറകന്ന കേല മതക്കരണ ഗവൻ ദേതുനുമാവത്തെ വെട പടങ്കാമോ. നവല്ലേക്കവേനക്കാ മമ ഇന്നവ മമ ജനീ.